0: TFM Forever with you എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: എന്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോട്ടുകൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറെ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാകാം. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാവും. അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുൾ പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാരംഭ വരിശകൾ നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിച്ചു, തുടർന്ന് അലങ്കാരങ്ങളും. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതം എന്ന സംഗീത വിഭാഗത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി 3 ഗീതങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 4-ാമത്തെ ഗീതമായ മോഹനരാഗത്തിലുള്ള ഗീതമാണിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം വരിശകൾ പഠിച്ചത് മായാമാളഗുള രാഗത്തിലാണ്. തുടർന്ന് കഴിഞ്ഞ 3 ഗീതങ്ങൾ പഠിച്ചത് മലഹരി രാഗത്തിലും. മായാമാളഗുള രാഗത്തിൻ്റെ ജന്യമാണ് മലഹരി. അതുകൊണ്ട് തന്നെ ഇത്രയും നമ്മൾ പഠിച്ചു വന്നതിൽ സ്വരസ്ഥാനങ്ങളൊന്നും മാറിയിരുന്നില്ല. നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ മോഹനരാഗത്തിന് സ്വരസ്ഥാനങ്ങൾ മാറ്റമുണ്ട്. അതായത് ഇത്രയും നാൾ നമ്മൾ ശുദ്ധ ഋഷഭം ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. മോഹനരാഗത്തിന് ചതുശ്രുതി ഋഷഭമാണ്. അതുപോലെ തന്നെ ഇത്രയും നാൾ നമ്മൾ ശുദ്ധ ദൈവതമാണ് പാടിയിരുന്നത്. മോഹനരാഗത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചതുശ്രുതി ദൈവതമാണ് പാടുന്നത്. അതായത് രിയും ധായും നമ്മൾ ഇത്രയും നാൾ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ രിയും ധായുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ സംഗീത പഠന ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നത് കുമാരിമാർ നന്ദിനി, അന്ന മെറിൻ, അശ്വതി, പല്ലവി ആൻ പവിത്ര. ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം.

0: നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ 7 സ്വരങ്ങളെക്കുറിച്ചും 12 സ്വരസ്ഥാനങ്ങളെക്കുറിച്ചും പഠിച്ചിരുന്നു. 7 സ്വരങ്ങൾ ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം, പഞ്ചമം, ധൈവതം, നിഷാദം എന്നിങ്ങനെ 7 സ്വരങ്ങൾ. ഈ 7 സ്വരങ്ങൾ 12 സ്വരസ്ഥാനങ്ങളായി മാറും. ഋഷഭം, 2 ഋഷഭമുണ്ട്, ശുദ്ധ ഋഷഭവും ചതുശ്രുതി ഋഷഭവും. അതുപോലെ തന്നെ 2 ഗാന്ധാരം, സാധാരണ ഗാന്ധാരം, അന്തരഗാന്ധാരം, മധ്യമം 2, ശുദ്ധമധ്യമം, പ്രതിമധ്യമം, ദൈവതം, ശുദ്ധദൈവതം, ചതുശ്രുതി ദൈവതം, നിഷാദം, കൈശിക നിഷാദം, കാകളി നിഷാദം. ഓരോ രാഗത്തിലും സ്വരസ്ഥാനങ്ങൾ മാറി മാറിയാണ് വരുന്നത്. ഇത്രയും നാൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മായാമാളഗോളയ്ക്കും മലഹരി രാഗത്തിനും ശുദ്ധ ഋഷഭമാണ് വന്നിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന മോഹനത്തിന് ചതുശ്രുതി ഋഷഭമാണ് വരുന്നത്. അതുപോലെ തന്നെ ദൈവതവും ചതുശ്രുതി ദൈവതമാണ് വരുന്നത്. മോഹനരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, 5 സ്വരങ്ങളാണ് മോഹനരാഗത്തിലുള്ളത്, സരിഗപദ. അതുകൊണ്ട് ഇതിനെ ഔടവ ഔടവ രാഗം എന്ന് പറയപ്പെടുന്നു. 28-ാമത്തെ മേളകർത്ത രാഗമായ ഹരികാംബോജിയിൽ ജന്യമാണ് മോഹനം. അതിൻ്റെ ആരോഹണം നമുക്ക് ഒന്ന് പാടി നോക്കാം. ഋഷഭവും ദൈവതവും അല്പം കൂടി ബലം കൊടുത്ത് പാടണം നമ്മൾ.
1: സരി പാടി.

രൂപക താളത്തിലാണ് ഈ ഗീതം ചിട്ട ചെയ്തിരിക്കുന്നത്. 2 അടി 1 വീച്ച് ഇതാണ് രൂപകതാളം. 1 അടിയിൽ 2 സ്വരങ്ങൾ വരും. ഗ ഗ പ പ

കർണാടക സംഗീതത്തിന്റെ 12 സ്വരസ്ഥാനങ്ങളിൽ ഋഷഭം, ശുദ്ധ ഋഷഭം, ചതുസ്ര ഋഷഭം എന്നിങ്ങനെയുണ്ട്. അതിൽ നമ്മൾ മായാമാളകുള രാഗത്തിന് പാടിയത് സായോട് വളരെ ചേർന്ന ഋഷഭമാണ്. അതേസമയം നമ്മൾ മോഹനത്തിന് പാടുമ്പോൾ ചതുശ്രുതി ഋഷഭം ഋഷഭത്തിന് കുറച്ചുകൂടെ ബലം കൊടുത്ത് പാടും. സോഫ്റ്റായിട്ട് പാടുന്നത് ശുദ്ധ സായോട് ചേർന്ന് പാടുന്നത് ശുദ്ധ ഋഷഭം, കുറച്ചുകൂടെ ബലം കൊടുത്ത് പാടുന്നത് ചതുശ്രുതി ഋഷഭം ശുദ്ധ ഋഷഭം ചതുശ്രുതി ഋഷഭം. അതുപോലെ തന്നെ ദൈവതവും പധ ശുദ്ധ ദൈവതം പധ. അപ്പൊ ഈ നമ്മൾ രണ്ട് ചതുശ്രുതി ഋഷഭവും ചതുശ്രുതി ദൈവതവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പല പല സ്വരസ്ഥാനങ്ങൾ മാറി മാറി വരുന്ന രാഗങ്ങൾ നമ്മൾ പഠിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കല്യാണി രാഗത്തിലുള്ള ഗീതം നമ്മൾ പഠിക്കും. ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുന്നു.

0: പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുംബം എന്നാടി
1: ഉച്ചക്കെട്ടി പാറോനി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുംബം എന്നാടി.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ എലിക്കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. സിനിമ കൊട്ടക. നിർവഹണം നന്ദിനി എൻ മേനോൻ.
1: സസ്നേഹം.

0: ജാതി മത ചിന്തകളുടെ സ്വാധീനമാണ് പലപ്പോഴും മതപരമായ വിവാഹങ്ങളുടെയും ആചാരങ്ങളുടെയും അടിത്തറ. ഭൂരിഭാഗം ആളുകളും ഇതെല്ലാം പിന്തുടർന്നു പോകുമ്പോഴും സ്വയം കണ്ടെത്തിയ പങ്കാളിയെ മറ്റെല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് സ്വന്തമാക്കാൻ ആർജവം കാണിച്ചവരും കുറവല്ല. വളരെ പക്വതയേറിയ പ്രണയങ്ങൾക്ക് ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമാകില്ല എന്ന് തെളിയിച്ചവരുമുണ്ട്. കുടുംബത്തെയും സമൂഹത്തെയും എതിർത്ത് ഒന്നിച്ചു ജീവിക്കാൻ ആരംഭിക്കുന്നവരുടെ മുൻപിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. തീർത്തും ഒറ്റപ്പെടുമോ എന്ന ചിന്തയും വല്ലാതെ അലട്ടും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മിശ്രവിവാഹങ്ങൾ ഒരു പുതുമയല്ല. എന്നാൽ ഇതിന്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും മുൻപിൽ കണ്ടുകൊണ്ട് 1990 സത്യൻ അന്തിക്കാടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണ് സസ്നേഹം. തിരക്കഥ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും കാലാതീതമാണ് ഈ ചിത്രം. AK ലോഹിതദാസ് ആണ് തിരക്കഥ. ബാലചന്ദ്ര മേനോൻ, ശോഭന, ഇന്നസെന്റ്, സുകുമാരി, KPSC ലളിത എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തത്. ജോൺസൺ മാഷ് സംഗീതം പകർന്ന താനേ പൂവിട്ട മോഹം എന്ന ഗാനത്തിലൂടെ ആ വർഷത്തെ മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന പുരസ്കാരം ജി വേണുഗോപാലിന് ലഭിച്ചു. ചിത്രത്തിന്റെ കഥയിലേക്ക് കടന്നാൽ ഇരു വീട്ടുകാരുടെ എതിർപ്പുകളെയും അവഗണിച്ച് ഒന്നായവരാണ് തോമസ് കുര്യനും സരസ്വതിയും. ഇരുവരും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ്. സ്ഥിര വരുമാനമുള്ള ജോലി ഉള്ളതുകൊണ്ട് തന്നെ സ്കൂളിനടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാൻ ഇരുവർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇവരുടേത് മിശ്രവിവാഹമായതുകൊണ്ടാണ് വീട് വാടകയ്ക്ക് കൊടുത്തതെന്നാണ് പുരോഗമനവാദിയായ വീട്ടുടമസ്ഥന്റെ പക്ഷം.
1: പാപ്പനാണേ

0: എന്റെ തന്തയ്ക്ക് വിളിച്ചാലും എന്നെ നായരെ എന്ന് വിളിക്കരുത്. 30-ാമത്തെ വയസ്സിന് മുറിച്ചതാ ഞാൻ എന്റെ വാല്.
1: വാല്?
0: ആ, നായരെ എന്നുള്ള വാല്. അന്ന് മുതൽ ഇന്ന് വരെ ഞാനൊരു പുരോഗമനവാദിയ. ഉദാഹരണത്തിന്, ഈ വീട് തന്നെ എത്ര പേര് വാടകയ്ക്ക് ചോദിച്ചതാ? ഞാൻ കൊടുത്തില്ല. മാഷ് ഒരു മിശ്രവിവാഹി ആയതുകൊണ്ട് മാത്രമാണ് മാഷക്ക് ഞാനിത് തന്നത്. നിങ്ങളൊക്കെ ജാതിയും മതവും ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ?
1: ഓ, അങ്ങനെ വലിയ പുരോഗമന മതമൊന്നും എനിക്കില്ല.
0: എന്നാ പിന്നെ മാഷ് എന്തിനാ ഈ നാട്ടുകാരെയും വീട്ടുകാരെയും അപ്പനെയും അമ്മയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ പട്ടത്തി പെണ്ണെ കല്യാണം കഴിച്ചത്?
1: എന്ന് പറഞ്ഞാൽ എനിക്ക് സരസൂനെ ഇഷ്ടമായി. സരസൂന എന്നെ രണ്ട് വീട്ടുകാരുടെ കയറി എങ്ങനെ എതിർത്തു? എന്നാ ചെയ്യാനാ?
2: ഞാനിന്ന് വിളിച്ചോണ്ട് പോകും.
1: ഏതായാലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജോലിയുണ്ട്. ഏതാ ഇനി ഇപ്പൊ ഞങ്ങൾക്ക് ആരുടെ ഔദാര്യം വേണ്ട? സ്നേഹവും ബന്ധവും കണക്കും പറഞ്ഞ് ഞാൻ കൂടി എല്ലാവരും പോകുന്നില്ല.
0: അതാണ് ആണത്തോ?
1: അങ്ങനൊന്നുമില്ല.
3: ഇരുവരും വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങളിലൂടെ കടന്നു വന്നവരാണെങ്കിലും വൈവാഹിക ജീവിതത്തെ അതൊന്നും ബാധിച്ചില്ല.
4: ഒന്നും കഴിച്ചില്ലല്ലോ.
1: മതി,
4: ഇനി രസം കൂട്ടി ഇത്രയും കൂടി ഉണ്ണ.
1: വേണ്ട, മതിയായിട്ട.
4: എന്നും ഈ രസവും സാമ്പാറും മോരും കൂട്ടി മടുത്തൂലേ?
1: എന്താ പറഞ്ഞു?
4: മുഖം കണ്ട എനിക്ക് അറിഞ്ഞൂടെ. മത്സ്യവും മാംസവും കഴിക്കണം തോന്നുമ്പോ ഹോട്ടലിൽ ചെന്ന് കഴിച്ചോളൂ. കയ്യും വായൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിയാ മതി.
1: ഞാനൊരു കാര്യം പറയാം, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കുവെക്കാൻ പറ്റുന്നത് ഏതാ? അതേ നമുക്ക് വേണ്ടു. അല്ലാതെ എന്റെ ഇഷ്ടം സരസുന്റെ ഇഷ്ടം അങ്ങനൊന്നുമില്ല. എന്നതാ ഈ ആലോചിച്ച് കൂട്ടുന്നേ?
4: ഒന്നുമില്ല.
1: പിന്നെ എന്നതിനായി കണ്ണു നിറഞ്ഞേ? ഞാൻ പറയട്ടെ, വീട്ടുകാരെ പറ്റി ആലോചിച്ചല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും ആലോചിക്കരുതെന്ന്. ഒരു നസ്രാണിയെ കെട്ടിയ പട്ടത്തി പെണ്ണിനെ ഇനി അവർക്ക് എന്നാത്തിനാ? അത് പ്രതീക്ഷിക്കുന്ന തെറ്റ്. സരസ്വന് ഞാനില്ലേ, അപ്പയായിട്ടും അമ്മയായിട്ടും എല്ലാമായിട്ടും. നമുക്ക് എന്നാത്തിനാ ബന്ധുക്കള്? കുറച്ചാളൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരാളോട് വരാൻ പോവല്ലേ? ഈ ലോകത്ത് നമ്മൾ മൂന്ന് പേർ മതി.
3: ഇപ്പോൾ സരസ്വതി ഗർഭിണിയാണ്. ആദ്യമൊക്കെ വീട്ടുജോലികളിൽ തോമസും സഹായിച്ചെങ്കിലും പതിയെ പതിയെ എല്ലാം കൂടി ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ഇരുവർക്കുമായില്ല. സരസ്വതിയുടെ എതിർപ്പ് അവഗണിച്ച് തോമസും വീട്ടുടമസ്ഥൻ പത്മനാഭനും കൂടി പറ്റിയ ഒരു വീട്ടുവേലക്കാരിയെ തപ്പിയിറങ്ങി.
1: 200 രൂപ എന്ന് പറയുന്നത് കൂടുതലാ, അത്രയ്ക്കുള്ള പണിയില്ല അവിടെ.
5: കൂടുതലാണെങ്കിൽ നിങ്ങൾ വേറെ ആളെ നോക്കൂ, എനിക്ക് പറ്റത്തില്ല.
0: ഇരുന്നൂറെങ്കിൽ 200 കൊടുത്ത് തൊലക്കുന്നതാ നല്ലത്. എത്ര നേരമായി നമ്മൾ നടക്കണു, ചെരുപ്പിന്റെ വാറ് കഴിഞ്ഞു.
1: ആ 200 എങ്കിൽ 200, പക്ഷെ ഇന്ന് തന്നെ വരണം.
5: ധൃതി പിടിക്കല്ലേ, ചോദിക്കട്ടെ, മിക്സിയും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ടോ?
1: മിക്സി ഉണ്ട്, വാഷിംഗ് മെഷീൻ ഇല്ല.
5: അപ്പൊ പിന്നെ എങ്ങനെ അലക്കാനാ? ഇതാ നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ജോലിക്ക് വരാൻ മാടി.
1: വീട്ടിൽ ഞാനാ അലക്കുന്നത്, കൂട്ടത്തിൽ ഒന്ന് സഹായിച്ചു തന്നാ മതി.
5: വാരികളൊക്കെ വരുത്തുന്നുണ്ടോ?
1: വാരികളോ?
0: വാരികൾ ഇപ്പൊ തൽക്കാലം ഒന്നും വരുത്തുന്നില്ല. ഏത് വേണമെങ്കിൽ വരുത്തി തരാം, അതിന്റെ ലിസ്റ്റ് കൂടെ തന്നാ മതി.
5: വിചാരം ടി വി ഒക്കെ ഉണ്ടല്ലോ അല്ലേ?
1: ആ, അത് രണ്ടും ഇല്ല.
5: പിന്നീടെന്ത് വീടാ? എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് വരാൻ.
1: നിങ്ങൾ എന്നാത്ത എന്നെ കൂടെ കെട്ടിയെടുത്തത്?
0: മാഷ് ദേഷ്യപ്പെടല്ലേ?
1: എന്നാ അങ്ങനെ ആ പെങ്കൊച്ചു പറയുന്നേ? മിക്സി വേണം, ടി വി വേണം, VCR വേണം, നാളൊരു ചെറുക്കനെ വേണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നായി?
0: വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. ഇതിനേക്കാൾ കുറഞ്ഞ ഡിമാൻഡിൽ BA MA കിട്ടിയെന്ന് വരും, പക്ഷെ വേലക്കാരനെ കിട്ടില്ല. ഇനിയിപ്പോ ഒരു അഡ്രസ് കൂടെ എന്തെങ്കിലും ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം.
4: വന്ന കാലിൽ നിൽക്കാതെ കയറിയിരിക്കൂ. കയറിയിരിക്കുന്നേ,
1: മര്യാദയുണ്ട്.
4: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഒരു രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇവര് കാലത്ത് ജോലിക്ക് പോയാൽ വൈകുന്നേരം ഇവര് മടങ്ങി വരുന്നവരെ അവിടെ യാതൊരു ജോലിയില്ല.
4: ജോലി ചെയ്യാൻ അവൾക്ക് യാതൊരു മടിയില്ല.
0: ശമ്പളം എത്ര വേണ്ടേ?
4: ശമ്പളത്തിന്റെ കാര്യം ഇരിക്കട്ടെ, ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടണ്ടേ?
0: വേണം
4: മോളെ. അമ്മ ചെറ്റടി നാണിക്കാതെ.
1: അപ്പനാന്നേരം നമ്മളിനി പെണ്ണ് കാണാമെന്ന് വന്നിയായിരിക്കും.
0: ശരിയല്ലേ, നമ്മൾ പെണ്ണിനെ കാണാനല്ലേ വന്നത്?
1: അതെ.
3: എന്നാൽ രണ്ടു ദിവസത്തിന് ശേഷം ആ വേലക്കാരിയെയും സരസ്വതി പറഞ്ഞുവിട്ടു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് തോമസിന്റെ അളിയൻ ഈനാശു പ്രത്യക്ഷപ്പെടുന്നത്. കല്യാണത്തിന് ശേഷം കുടുംബക്കാരും

0: എന്താ ഈ പൊട്ടം പൂരം കാണുന്ന പോലെ നോക്കണേ, മനസ്സിലായില്ല നിനക്ക്?
1: തല്ലാനാണോ തടവാനാണോ എന്നറിയണ്ടേ? ഏതായാലും കുടുംബക്കാർക്ക് ഞാനൊരു പവഞ്ഞ പുള്ളിയാണല്ലോ.
0: അത് നിന്റെ താമരശ്ശേരി കുടുംബക്കാർക്ക്. എന്റെ അപ്പൻ തെക്കേത്തല വറീതാ, നിന്റെ പെങ്ങളെ കെട്ടിന്ന് വിചാരിച്ച് താമരശ്ശേരി കുടുംബക്കാരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഈ ഈനാച്ചനെ കിട്ടില്ല.
1: അതിന്റെ മനുഷ്യന്റെ ഉള്ളിൽ ഞാനിപ്പോ അറിയാനാ.
0: എടാ, നീ ഒരു പട്ടത്തിപ്പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചു എനിക്കിന്തൊട്ട് തേങ്ങയാ. ഞാൻ ഈ ഇരിഞ്ഞാലക്കോട്ട് കന്യാകുമാരി, കന്യാകുമാരി ടു ഇരിഞ്ഞാലക്കോട്, എപ്പോഴും ഓട്ടല്ലേ, വരാൻ നേരം കിട്ടണ്ടേ?
1: ആ, ഞാൻ കരുതി ചേച്ചിയുടെ സമ്മതം.
0: എന്റെ നട്ടല്ലൂരി അവളുടെ കയ്യിൽ കൊടുത്തിട്ടാണല്ലോ ഞാൻ നടക്കണേ. എടാ, നീ പട്ടത്തിയോ നമ്പൂരിച്ചോ ഏത് പിശാശിനെ വേണേ കല്യാണം കഴിച്ചോ, പക്ഷെ അവള് പെണ്ണായിരിക്കണം. ആണോ?
1: ആ, ആയിരിക്കണം. അല്ലേ പിന്നെ എങ്ങനെ ഗർഭിണിയാവുന്നേ?
0: ഗർഭിണിയോ?
1: അളിയും പിന്നെ എന്നാ വാഴയ്ക്ക വിചാരിച്ചത്?
0: എടക്കള്ളോ, ഇത് ചെലവിൽ നാളെ അടിച്ചിട്ടുള്ള കാര്യുള്ളൂ, കേറുവണില്ലേ.
2: അങ്ങനെ ഈനാശു അവരിൽ ഒരാളായി മാറി. വീട്ടു സഹായത്തിന് ആളെ അന്വേഷിക്കുന്ന കാര്യവും കൂട്ടത്തിൽ ഈനാശു അറിഞ്ഞു. വൃത്തിയും ആത്മാർത്ഥതയും ഒക്കെയുള്ള ഒരു വേലക്കാരനെ അവർക്കായി അയാൾ കണ്ടെത്തി.
3: കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാണ്. മാസ്റ്റർ ടീച്ചറാണല്ലേ, ഈനാശോട്ടം പറഞ്ഞിരുന്നു. എന്റെ പേര് അപ്പുകുട്ടൻ. കഴിവ് ആത്മാർത്ഥതയുള്ള ഒരു വെപ്പുകാരൻ വേണം ഈനാശോട്ടനോട് പറഞ്ഞിരുന്നില്ലേ? അയച്ചതന്യാ. താക്കോല് എന്റെ മാസ്റ്റർ ഉച്ചക്ക് 12 മണിക്ക് എത്തിയതാ. ഞാൻ ഇരുന്ന് വേറെറിയെന്ന് കണ്ടപ്പോ വെറുതെ അമ്മർത്തുള്ള തൂണിലൊന്ന് കയറി തപ്പി നോക്കി. അവിടെയൊക്കെയാണ് സാധാരണ താക്കോല് വെക്കുക. കിട്ടി. കിട്ടിയപ്പോ പിന്നെ ആരോട് ചോദിക്കാൻ? ഈനാശേട്ടന്റെ അലിയനല്ലേ, പ്രത്യേക അനുവാദം ഒന്നും വേണ്ടല്ലോ. ഞാൻ കേറി. ഇനി ഞാൻ തന്നെയാണല്ലോ ഈ വീട് നോക്കേണ്ടതും. ഏതായാലും വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പി കുടി കഴിഞ്ഞാണോ കുളി, കുളി കഴിഞ്ഞാണോ കാപ്പി കുടി എന്ന് ഈനാശേട്ടോട് പറഞ്ഞൂല. അയ്യോ, ഇതൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരായിരുന്നല്ലോ. ഏതായാലും വെള്ളം ഞാൻ കുളിമുറി കൊണ്ടുപോയേക്കാം.
2: വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ തന്നെ ഈനാശു തീരുമാനിക്കും. ഭാര്യ റോസിയെ പറഞ്ഞു മാറ്റാൻ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. അത് വിജയിച്ചപ്പോൾ തോമസിന്റെ വീട്ടിലും ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ തോമസിന്റെ അച്ഛൻ താമരശ്ശേരി കുര്യാച്ചന് വർഷം ഇത്ര കഴിഞ്ഞിട്ടും അതൊന്നും മറക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ല.
0: അപ്പം പിടിച്ച മൊയലിന് 2 ജവി 2 ജവി എന്ന് പറഞ്ഞാ ഞാനിപ്പോ എന്ത് ചെയ്യാ?
4: മൊയലിന് പിന്നെ 2 ജവി അല്ല, 4 ജവിയാ.
0: അത് പോട്ടെ, അത് പോട്ടെ. അപ്പനും അമ്മയും നമ്മൾ എല്ലാവരും കൂടി അവനെ കൂട്ടിക്കൊണ്ടിരുക. അത് തന്നെ.
4: എന്റെ പട്ടി പോ.
0: പട്ടി പോയിട്ട് എന്താ കാര്യം? അപ്പം പോണം.
4: ഈനാശു, നമ്മൾ തമ്മിൽ ഇതേവരെ ഒരു പ്രശ്നവും. ഇനി ഈ കുരുത്തം കെട്ടവന്റെ പേരില് നമ്മൾ അമ്മായി അപ്പനും മരുമോനും തമ്മിൽ വഴക്കുണ്ടാകണ്ട.
5: നിങ്ങൾ എന്നെ വായി പറയുന്നത്? മക്കളെ തോപ്പിച്ചിട്ട് എന്നെ കിട്ടാന് ഒക്കെ കർത്താവിന്റെ നാമത്തിലൊക്കെ മറക്കണം അല്ലേ ഈനാശു?
4: ഇക്കാര്യത്തിൽ നീ ഇടപെടരുത്. താമരശ്ശേരി കുര്യത്തെ തറവാട്ടുകാരൻ ക്രിസ്ത്യാനിയാടി. 2-3 അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉണ്ടായിട്ടുള്ളതായി കുടുംബത്തിൽ നിന്ന്. തിരുസഭയിൽ വരെ സ്ഥാനമുള്ളവനായി കുര്യച്ചൻ. ആ എന്റെ മുഖത്ത് അവൻ കരിവാരി തെച്ചിട്ട് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഞാനത് മറക്കണം അല്ലേ? പള്ളി പോയി പറഞ്ഞാൽ മതി.
0: പെണ്ണുങ്ങളുടെ പ്രസവകാര്യം പള്ളി പോയി പറഞ്ഞിട്ട് കാര്യം ഇത് നല്ല കൂട്ടു.
5: എനിക്കേ ഈനാശു, ആദ്യമായിട്ടാ കുടുംബത്തിലൊരു കുഞ്ഞിക്കാലി പറക്കാൻ പോകുന്നത്. അത് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാതായി പോയി.
4: എടി, അങ്ങനെ ഒരു മകൻ നമുക്കില്ല. റേഷൻ കാർഡിൽ നിന്ന് വരെ അവന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞതാ. മക്കളില്ലാത്തത് കൊണ്ട് ഒരു അപ്പന്റെ വിഷമം എന്താണെന്ന് നിനക്കറിയത്തില്ല. 10,000-40,000 രൂപ ചെലവാക്കിയാ ഞാൻ അവനെ പഠിപ്പിച്ചത്. ആ നേരത്തെ 10 തെങ്ങിൻ തൈ വെച്ചെങ്കിൽ ഇപ്പൊ കാശത്രയാനെ.
0: തേങ്ങക്കിപ്പോ അപ്പം വിചാരിക്കുന്ന അത്ര വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് ആ വർത്തമാനം പറയണ്ട. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അവിടെ പോകും. റോസിനെയും കൊണ്ടു വരുന്നത് പറ്റേ.
2: അങ്ങനെ റോസിയും ഈനാശുവും കൂടി പിറ്റേന്ന് തന്നെ തോമസിന്റെ വീട്ടിലെത്തി. ആദ്യം കുറച്ചു പരാതിയും പരിഭവവും ഒക്കെ ഉണ്ടായെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി. വർഷങ്ങൾക്ക് ശേഷം തന്റെ അനിയനെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം റോസിക്കും ഉണ്ടായിരുന്നു. സരസ്വതിയെ നാത്തൂനായി തന്നെ അംഗീകരിക്കാനും റോസിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. സരസ്വതിയുടെ വീട്ടുകാരെ കൂടി കാര്യമൊക്കെ അറിയിച്ച് പറ്റുവാണെങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്താൻ തന്നെ ഈനാശു തീരുമാനിച്ചു. അങ്ങനെ ഈനാശു സരസ്വതിയുടെ വീട്ടിലെത്തി.
6: സ്വാമി, ഈ നാരായണയ്യര്
7: എന്റെ ബ്രദറിനല്ലോ. ആനാ, അവനക്ക് സംഗീതത്തെ പറ്റി ഒന്നും അറിയില്ല. ഇന്ത ഫാമിലിയില് ആകെയുള്ള ഒരേ ഒരു മുഷ്ടൻ ഞാൻ താൻ. ശ്രീനിവാസ് അയ്യർ ശീമാച്ചൊന്ന് വിളിക്കും.
6: യാര്?
7: എനിക്ക് കച്ചേരി ബുക്ക് പെണ്ണാന്താക്കും. ഇവിടുത്തെ നാരായണയ്യർ.
6: ഓ, വണക്കം.
7: വണക്കം.
6: ഞാൻ നിങ്ങളെ ഒന്ന് കാണാൻ വന്നതാ.
7: അപ്പൊ എന്നല്ലേ,
6: എന്നാ വിഷയം? ഞാനിപ്പൊ ഇരിഞ്ഞാലക്കുടയിന്ന് വരിക. എന്റെ പേര് ഈനാശു. സരസ്വതിയെ കല്യാണം കഴിച്ച തോമസ് കുട്ടി എന്റെ അളിയനാ. സരസ്വതിയുടെ
8: സരസ്വതിയുടെ
6: ഭർത്താവിന്റെ അളിയൻ. അതായത് ബ്രദറിൻ ലോ.

0: തിന്നാൻ വരല്ലേ, ഏതായാലും വന്നു, ഇനി പറയാനുള്ളത് പറഞ്ഞിട്ടേ പോണുള്ളൂ.
1: അവളെ പറ്റിയൊന്നും ഞങ്ങൾ കേൾക്കണ്ട, അങ്ങനെ ഒരു മകൾ എനിക്ക് ജീവിച്ചിരിപ്പില്ല.
2: ഇവൻ കിട്ടെ,
0: ഏതാ ഈ മരക്കുരിശ്? സരസ്വതിയുടെ അമ്മ.
1: ഏയ്, സരസ്വതിയുടെ അമ്മ മരിച്ചിട്ട് നാളെ എത്രയായി? ഇത് മാമി, അണ്ണൻ, തങ്കച്ചി. എപ്പോ ഇപ്പിടുത്ത ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കും? കലബല കലബല കലബല കലബല.
2: ചീമാച്ചു, നമ്മ കുടുംബത്തിക്ക് അവമാനം വന്നുകൊണ്ടിട്ട് ഉണക്കേടാ പേച്ചി.
0: പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, ഞാനൊന്ന് പറയട്ടെ. സരസ്വതിയും തോമാസൂട്ടിയും കല്യാണം കഴിച്ചോണ്ട് തൃശ്ശൂരോ കോട്ടയത്തോ തിരുവനന്തപുരത്തോ ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞൊഴിഞ്ഞു വീണിട്ടില്ല. പിന്നെ താമരശ്ശേരി കുരിയച്ഛന്റെ വീടിന്റെ മുകളില് ഒരു ചെറിയ വിള്ളൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും വിള്ളൽ ഇവിടെ
1: ഉണ്ടായിട്ടുണ്ട്?
0: ഇവർക്ക് ഭർത്താവില്ലേ?
1: ഇല്ലേ, ഉപേക്ഷിച്ചു പോയി.
0: അയ്യോ, കഷ്ടായി പോയി. അല്ല, ഉണ്ടെങ്കി അയാളുടെ ചവിട്ടത്തിൽ രണ്ട് പൂശു
2: പൂശായിരുന്നേ.
0: അമ്മയാര് പണിന്ന് ഒരു നസാനി കെട്ടിന്ന് വെച്ച് ഒരു സംഗതി നടക്കായിരുന്നിട്ടില്ല. അവൾ ഇപ്പൊ ഗർഭിണിയാ. ആ വിവരം ഒന്ന് പറയാന്ന് വെച്ചാ ഞാൻ ഇവിടെ വരെ വന്നത്. ഏതായാലും ഇത്രത്തോളായി, ഇനി എല്ലാവരും കൂടി ഒന്ന് സഹകരിച്ചാ നമുക്കൊരു കുടുംബം പോലെ കഴിയാം. സ്വാമി ഒന്ന് ആലോചിക്ക്, പാട്ടുകാരെ ഞാൻ പോട്ടെ, അമ്മയാരെ പോട്ടെ.
3: എന്തായാലും ഈനാശുവിന്റെ ശ്രമങ്ങളൊന്നും പാഴായില്ല. സരസ്വതിയുടെ മാമൻ ശ്രീനിവാസ അയ്യർ പിറ്റേന്ന് തന്നെ സരസ്വതിയെ കാണാൻ അവരുടെ വീട്ടിലെത്തി. ഭാഗവതർ കൂടിയായ ശ്രീനിവാസ അയ്യരാണ് പാട്ടിലേക്ക് സരസ്വതിയെ നയിച്ചത്. ഹാർമോണിയമൊക്കെയായി ശിഷ്ടകാലം സരസ്വതിയോടൊപ്പമാകാമെന്ന് ഉറപ്പിച്ച മട്ടിലാണ് എന്തായാലും ഭാഗവതരെത്തിയത്. അത് ബാക്കിയുള്ളവർക്ക് ചില്ലറ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതിരുന്നില്ല.
4: ഈ സംഗീതം.

0: കൂടാ, കല്ലിലെ പോലും വലിയിക്കുന്നതാണ് സംഗീതം.
1: എന്നാ ഞാനൊരു കല്ലെടുത്തോണ്ട് അയച്ചേരാ. ഇന്നലെയും കൂടി ഉറങ്ങിയിട്ടില്ല സ്വാമി.
0: ഉറക്കത്തിന് താരാത്താണ്. ഓ മന തിങ്കൾക്ക് നല്ല കോമള ചായമാരപ്പൂ. ആ വരണം വരണം, മാപ്പിളയ്ക്ക് സംഗീതം ഇഷ്ടമാണല്ലേ.
2: പിന്നെ സഹാത്താർക്കാ ഇഷ്ടമല്ലാത്തത്? പക്ഷെ അതിനൊക്കെ ഒരു സമയം കാലം അത് വേണ്ടായോ?
0: സംഗീതത്തിന് സമയം കാലം ഒന്നും ഇല്ലേ.
2: മനുഷ്യർക്കൊണ്ടേ, എല്ലാരും സുഖമായി ചുരുണ്ടുകയാണ് ഉറങ്ങുന്ന ഈ സമയത്ത് നമുക്കല്പോന്ന് ഉറങ്ങണ്ടായോ? പാട്ടങ്ങനെ മുട്ടിനിക്കണ താങ്ങിക്കോ. ആ കട്ട ഏതാന്ന് വെച്ചാൽ ഒന്ന് താത്തി വെച്ച് മറ്റാർക്കും ഒതുവില്ലാത്ത രീതിയിൽ നമുക്ക് വേണ്ടി മാത്രം ഏതാ.
3: പ്രസവത്തോടനുബന്ധിച്ച് സരസ്വതി ടീച്ചർക്ക് രണ്ടു മാസം അവധി ലഭിച്ചെങ്കിലും തോമസ് മാഷിന് അത് കിട്ടിയില്ല. എച്ച് എമ്മിനോട് കയർത്തിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്പുക്കുട്ടൻ വന്ന് സരസ്വതിയെ ആശുപത്രിയിലേക്ക് മാറ്റിയ വിവരം തോമസിനെ അറിയിച്ചു. തോമസ് ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും സരസ്വതി പ്രസവിച്ചിരുന്നു, ഒരു പെൺകുട്ടി. റോസിയും ഈനാശുവും മാമനും അപ്പുക്കുട്ടനുമൊക്കെ ആയപ്പോൾ കുഞ്ഞിനെ നോക്കൽ എളുപ്പമായി. കുഞ്ഞു ജനിച്ച വിവരം അറിയിച്ചുകൊണ്ട് രണ്ടു വീടുകളിലേക്കും തോമസ് കത്തയച്ചു. തോമസിന്റെ അമ്മച്ചിക്ക് അപ്പച്ചനെ പറഞ്ഞു ധരിപ്പിച്ച് തോമസിന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ അത് മതിയായിരുന്നു.
4: എന്നതായി കാണിക്കുന്നേ, കരയാനാണോ ഇങ്ങോട്ട് വന്നേ? എടാ നീ അപ്പുറത്തോട്ടില്ല, അപ്പച്ചനോട് നിൽക്കല്ലേ. കരയല്ലേ, ദാ മോളെ കാണണ്ടേ? നാത്തൂനെ അമ്മച്ചി.
2: അപ്പച്ച, അപ്പച്ചന് ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. ഞാൻ ഞാൻ ചെയ്തതും വലിയ തെറ്റാ, പക്ഷെ എല്ലാം കഴിഞ്ഞില്ലേ അപ്പച്ച. അങ്ങോട്ട് വന്ന് അപ്പച്ചനെ കാണണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു. അപ്പച്ചനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും എഴുതിയ തരസ് ഒരു പാവോ. അവൾ എപ്പോഴും പറയും അപ്പച്ചനെ പോയി കാണണം, മാപ്പ് ചോദിക്കണം എന്നൊക്കെ. പിന്നെ പുറമേക്ക് ആരെന്നാ പറഞ്ഞാലും എനിക്കറിയാം അപ്പച്ചനെ ഇഷ്ടമാണ്.
5: നിന്റെ അമ്മച്ചിയെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാനിവിടം വരെ വരാൻ തയ്യാറായത്. എനിക്ക് ഉടനെ പോണം.
2: ഏതായാലും വന്നില്ലേ അപ്പച്ച, അകത്തേക്ക് വന്നു. എന്റെ മോളെ ഒന്ന് കാണണ്ടായോ?
4: പേടിക്കാനൊന്നുമില്ല, മോളങ്ങോട്ട് ചെല്ലേ. ചേച്ചിയും കൂടവാ. ഈശോയെ, ഞാനില്ല നാത്തുനെ, അപ്പച്ചൻ എന്നെ ഇപ്പൊ കാണണ്ട. അല്ലെങ്കിൽ തന്നെ അപ്പച്ചൻ പറയുന്നൊന്നും ഞങ്ങള് കേൾക്കത്തില്ലെന്ന് പറഞ്ഞ് എന്നും വഴക്കാ. ദേ നാത്തും പോ, ചേച്ചി അങ്ങോട്ട് ചെല്ലുന്നേ. അപ്പച്ചും കൂടെ പോ, വാടി.
2: മോളെ, വല്യപ്പച്ചൻ

0: ഇതേപോലെ തന്നെ സരസ്വതിയുടെ അച്ഛനും മാമിയും അവരുടെ വീട്ടിലെത്തി. അങ്ങനെ ഒരു കുഞ്ഞു ജനിച്ചതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്ന് അവർ കരുതി.
1: ഇപ്പൊ എന്നാ പറയുന്നു? അപ്പച്ചനായി, അമ്മച്ചയായി, ബന്ധുക്കളെല്ലായി. ഞാൻ പറഞ്ഞില്ലായോ എന്റെ മോള് ഭാഗ്യവതിയാണെന്ന്?
2: പക്ഷെ ആരും അങ്ങോട്ട് തുറന്നു പെരുമാറി തുടങ്ങിയിട്ടില്ല.
1: അത് പിന്നെ അങ്ങനല്ലായോ? ഒന്നൊന്നര കൊല്ലമായിട്ട് മനസ്സ് സൂക്ഷിച്ചിരുന്ന വാശിയും വൈരാജ്യമൊക്കെ പെട്ടെന്നങ്ങ് മാറുമെന്ന് സമയമെടുത്തിട്ടില്ലയോ? സത്യത്തിൽ എന്നാ പോകൃത്രമാടി നമ്മൾ കാണിച്ച്? ഒരു ശുദ്ധ ബ്രാഹ്മണ കുടുംബത്തിൽ പറന്ന ഒരു പട്ടത്തെ കുട്ടിയെ ഒരു നസാണി ചെറുക്കാൻ തട്ടിക്കൊണ്ടുവാന്ന് വെച്ചാൽ?
2: തട്ടിക്കൊണ്ടുപോയെന്നല്ലോ, ഇറങ്ങി വന്നല്ലേ.
1: അതെ, പക്ഷെ പുറമേ നിന്ന് വെച്ചിട്ട് ചോദിക്കേ, കുടുംബത്തിൽ പറഞ്ഞൊക്കെ സഹിക്കാൻ പറ്റൂ?
2: അത് ശരിയാ.
1: എന്നാ വാഴകയാണേലും ഇത്രത്തോളം ആയല്ലോ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ സന്തോഷത്തോടെയും സുഖത്തോടെയും ജീവിക്കാൻ പോകുന്നത്.
0: പക്ഷേ പുതിയ പ്രശ്നങ്ങൾക്കുള്ള തുടക്കം മാത്രമായിരുന്നു അതെല്ലാം. ജാതിമത വ്യത്യാസങ്ങളെ അംഗീകരിക്കാൻ തോമസിനെയും സരസ്വതിയെയും പോലെ ഇരുവരുടെയും വീട്ടുകാർക്കായില്ല. ഒരു കൂട്ടർ ഗായത്രി മന്ത്രവും ജപിച്ച് മുറ്റത്ത് കോലവും വരച്ചിരുന്നപ്പോൾ മറുകൂട്ടർ പ്രാർത്ഥനയും മറ്റാചാരങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടാൻ തന്നെ തീരുമാനിച്ചു.
3: നമസ്തേ സുമഹാമായേ കിഭീരേ സുരപൂജിതേ ശംഖ ചക്രകലാഗസ്തേ മഹാലക്ഷ്മി നമസ്തുതേ. നമസ്തേ ഗരുഡാരുഡേരുളാസുരഭയങ്കരി സർവഭാവാരിദേവി മഹാലക്ഷ്മി നമസ്തുതേ. സർവജ്ഞേ സർവജ്ഞേ സർവരുദേ
2: സർവദുഃഖപരിഹാരേ. അവര് പൂജ മന്ത്രം ഒക്കെ തുടങ്ങി. എന്ത് ഈശോ, ഇനിയിപ്പോ എന്നാ ചെയ്യും? എന്നാ ചെയ്യാനാ? നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെന്ന്
3: പറഞ്ഞേവി ലക്ഷ്മി നമസ്തുതേ. ആദ്യന്തര ദേവി ആദ്യശക്തി മൈജരി യോഗയേ യോഗ സംഭൂതേ മഹാലക്ഷ്മി നമോസ്തുതേ.

0: രാജു
1: അപ്പത്തിനാണോ എവിടെ നിൽക്കുന്നത്?
2: നിന്നെ കാണാൻ തന്നെ. വീട്ടിൽ വെച്ച് കാണാനും സൗകര്യമായിട്ട് സംസാരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടല്ലേ? നിന്റെ ഭാര്യ വീട്ടുകാരുടെ കണ്ണില്ലേ? ഞങ്ങളൊക്കെ വെറും ഏഴാം കൂലികളാണല്ലോ.
1: അങ്ങനൊന്നും ഇല്ല പച്ച.
2: അല്ല, എനിക്കറിയാം നിന്നെക്കാൾ കൂടുതൽ ലോകം കണ്ടിട്ടുള്ളവരാണല്ലോ. ഏതായാലും നിന്റെ വാശി ജയിച്ചു. നീ വിചാരിച്ചൊക്കെ നടന്നല്ലോ. അപ്പച്ചൻ തോറ്റു എന്ന് തന്നെ കരുതിക്കോ, അല്ലെങ്കിൽ നാണമില്ല അതിന്റെ പടികേറി വരത്തില്ലല്ലോ.
1: അപ്പച്ചൻ എന്നാ ഉദ്ദേശിച്ചായി പറയുന്നേ?
2: ഇപ്പൊ തന്നെ നിന്റെ അമ്മച്ചിയെ ഓർത്തിട്ടാ ഞാൻ നിന്റെ വീട്ടിൽ വന്നത്. അവളൊരു ഹൃദ്രോഗി ആയിപ്പോയില്ലേ?
1: അമ്മച്ചിക്ക് ഹൃദ്രോഗോ? വടിയ, എത്ര ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് വെറും ഗ്യാസിന്റെ ഉപദ്രവമാണെന്ന്.
2: ഗ്യാസ് തന്നെ, പക്ഷെ ആദ്യം ഹൃദ്രോഗം ഉണ്ടായി കൂടുന്നില്ല. മനസ്സിന് വിഷമം തട്ടാൻ നോക്കേണ്ടത് നമ്മളൊക്കെ അല്ലേ? ഏതായാലും ഞാൻ തിരിച്ചു പോവുക. പോകുന്നതിന് മുമ്പ് നിന്നെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചു അത്ര തന്നെ.
1: രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പറ്റാ?
2: വേണ്ട വേണ്ട വേണ്ട, നീ നിന്റെ ഭാര്യ വീട്ടുകാരുമായിട്ട് സ്വൈരമായിട്ടും കഴിഞ്ഞോണ്ടാ മതി. ഉണ്ടല്ലോ നാലുപുഴ നാക്കുമായിട്ടൊരു തള്ളച്ചിയും കൂടെ കുറെ എണ്ണവും. നിന്റെ ഭാര്യയ്ക്കും അവരോടൊക്കെ തന്നെയാ വലിയ കാര്യം.
1: ഓ, അപ്പച്ചാ അപ്പച്ച ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. അവളൊരു സാധുവാ, നിങ്ങളോടൊക്കെ ഇങ്ങനെ പെരുമാറണമെന്ന് അറിഞ്ഞൂടാ. ഏതാ പേടിയുണ്ടാ?
2: പേടിയും തിക്കാരും ഒക്കെ എനിക്ക് തിരിച്ചറിയാം. നിന്റെ അമ്മച്ചിക്ക് നിന്നോടുകൂടി താമസിച്ചുള്ള പൂരി മതിയാകുമ്പോ ഒരു ബസ് കയറ്റി അങ്ങ് അയച്ചേരെ. പിന്നെ നിനക്കപ്പച്ചനെ കാണണം തോന്നുമ്പോ അങ്ങോട്ട് വരാം. ആ വീടിന്റെ വാതിൽ ഒരിക്കൽ നിന്റെ മുമ്പ് ഞാൻ കൊട്ടി അടച്ചടാ. പക്ഷേ എന്റെ മനസ്സ് വലുതായത് കൊണ്ട് ഞാനത് ഇപ്പൊ തുറന്നിട്ടിരിക്കാം.
1: എന്നാ ഞാൻ ബസ് സ്റ്റാൻഡിൽ വരാം.
2: വേണ്ട വേണ്ട, ബസ് സ്റ്റാൻഡ് എനിക്കറിയാം. ബസ് കണ്ടാ തിരിച്ചറിയുകയും ചെയ്യാം. തൽക്കാലം നിന്റെ സഹായം ആവശ്യമില്ല.
3: വീട്ടുകാർ തമ്മിലുള്ള ഈ രസക്കുറവ് കണ്ടില്ല എന്ന് നടിക്കാൻ തോമസും സരസ്വതിയും തീരുമാനിച്ചു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാവരും പെരുമാറണമെന്നില്ലല്ലോ. അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട എന്ന് തോമസ് സരസ്വതിയെ പറഞ്ഞു മനസ്സിലാക്കി. ഈ വീട്ടിൽ ജാതിയും മതവും ഒന്നുമില്ല എന്നും ആർക്ക് വേണമെങ്കിലും ഏത് ദൈവത്തെയും എപ്പോൾ വേണമെങ്കിലും പൂജിക്കാമെന്നും തോമസ് ഇരു വീട്ടുകാരോടും പറയുകയുണ്ടായി. മറ്റുള്ളവർക്ക് സമചിത്തതയോടെ പെരുമാറാൻ കഴിയാത്തിടത്ത് തങ്ങൾ കണ്ടറിഞ്ഞു പെരുമാറിയാൽ ഒരു മാറ്റമുണ്ടാകുമെന്ന് അവർ ധരിച്ചു. അതുകൊണ്ടാണ് സരസ്വതിയുടെ കൂട്ടുകാരിയുടെ കല്യാണത്തിന് അവർ ഒരുമിച്ച് പോയത്. എന്നാൽ ഉച്ചഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും ഒപ്പമിരുന്ന തോമസിനെ ചിലർ അവഹേളിച്ചു. ഇത് അയാളിൽ ഒരു മുറിവുണ്ടാക്കി.
4: ഒന്നും കഴിച്ചില്ലല്ലോ.

0: ചില അവസരങ്ങളിലെങ്കിലും നമ്മൾ രണ്ടും രണ്ടാ.
1: അല്ല, നമ്മൾ രണ്ടും ഒന്നാ. എന്തിനെങ്കിലും വേണ്ടതൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നേരിട്ട് ക്ഷണിച്ചതാണ്, സമുദായം അംഗീകരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു ആരാ? എന്നിട്ടിപ്പോ ഓരോന്ന് പറഞ്ഞു എന്നെ.
0: എന്നാതിനാ കരയുന്നേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ലല്ലോ. ആ കഴിഞ്ഞ കഴിഞ്ഞു, സാരമില്ല.
2: ദിനം പ്രതി കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരുന്നു. റോസിയും അമ്മച്ചിയും കൂടി കുറച്ചു മീൻ വാങ്ങി വെക്കാൻ ശ്രമിച്ചത് വലിയ വഴക്കുകൾക്കിടയായി. ഇരുകൂട്ടരെയും പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ തോമസും സരസ്വതിയും പാടുപെട്ടു. സരസ്വതിയുടെ വീട്ടുകാരെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ റോസി തന്റെ അമ്മായിയമ്മ വെറോണിക്കയുടെ സഹായം തേടി. വെറോണിക്ക പറഞ്ഞുകൊടുത്ത ബുദ്ധിയാണ് കുട്ടിയുടെ മാമോദീസ് നടത്താൻ തോമസിനെ പ്രേരിപ്പിക്കുക എന്നത്.
0: ഇക്കാര്യം പറയാനാണെങ്കിൽ അപ്പത്തിനും കൂടെ വേണ്ട കാര്യമില്ലായിരുന്നല്ലേ. മോള് ജനിക്കുന്നതിന് മുമ്പേ ഞാനും സരസും കൂടെ തീരുമാനിച്ചതാ അവൾ ഒരു മതത്തിലും പെടുത്തുകയല്ല.
3: തോമസ് കുട്ടി, നിനക്കൊരു തോന്നലുണ്ട്. നീ വിചാരിക്കുന്ന ഒക്കെ ശരിയാ. അല്ല, എന്നാ കണ്ടിട്ടാ നീ മോളെ മാമോദീസ മുക്കണ്ടെന്ന് പറയുന്നേ? നിനക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് വേണ്ടി അപ്പച്ചൻ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, നിന്റെ നാല് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാ ഈ പറയുന്നേ? നിനക്ക് നിന്റെ കുഞ്ഞിനോടുള്ള അത്ര സ്നേഹം എനിക്ക് നിന്നോടും ഉണ്ട്. അതുകൊണ്ടാണ് പലതവണ വേദനിപ്പിച്ചിട്ടും നിന്നോട് എനിക്ക് വെറുപ്പ് തോന്നാത്തത്.
0: അപ്പച്ച എന്നെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്നവൾ ആ സരസ്. അവക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നെ കിട്ടില്ല.
3: അവള് ബുദ്ധിയുള്ളവളാ, അവക്ക് പറഞ്ഞാ മനസ്സിലാവും. ഇപ്പോഴത്തെ ഈ ചോരത്തളത്തിന് ഞങ്ങൾ പറയുന്നതിൽ ഒന്നും ഒരു അർത്ഥവുമില്ലെന്ന് നിനക്ക് തോന്നും. പക്ഷെ ഒരു 16 കൊല്ലം കഴിഞ്ഞാറുന്ന സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ.
0: 16 കൊല്ലം കഴിഞ്ഞ
3: ഇന്നത്തെ ഈ മനഃശക്തി അന്ന് നിനക്ക് ഉണ്ടാവണമെന്നില്ല. ആണാണെങ്കിൽ പോട്ടെന്ന് വെച്ചാ, ഇത് പെൺകുട്ടിയാ. മാനം മര്യാദയായിട്ട് ഒരു കല്യാണാലോചന വരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അഥവാ വരികയാണെങ്കിൽ തന്നെ ഏത് ജാതിക്കാർക്ക് കൊടുക്കും? നീ അന്യജാതിയിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയത് കൊണ്ട് നിന്റെ പെങ്ങക്ക് വരുന്നില്ല നല്ലൊരു ആലോചന. പിന്നെയാ, ഒന്നും വേണ്ട. നീ ഒരു സ്കൂൾ മാസ്റ്റർ അല്ലേ? 1-ാം ക്ലാസ്സിൽ കുഞ്ഞിനെ ചേർക്കാൻ വരുമ്പോ ജാതി എഴുതുന്ന കാലത്ത് നീ എന്താ എഴുതുക? മാമോദീസ മുക്കിയത് കൊണ്ട് കാഴ്ചയ്ക്കോ ജീവിതത്തിനോ ഒരു കുറവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ചടങ്ങ് അങ്ങ് തീരും, അത്ര തന്നെ. മോനെ, ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും. നിന്റെ ജീവിതം കൊണ്ട് നീ എങ്ങനെ വേണം കളിച്ചോ, പക്ഷേ ആ കുഞ്ഞിന്റെ ഭാവി നോക്കണം.
0: അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സരസു?
3: എടാ, ആണുങ്ങൾ തീരുമാനിക്കും, പെണ്ണുങ്ങൾ അനുസരിക്കും. അതാ അപ്പനപ്പുപ്പന്മാരായിട്ട് നമ്മുടെ കുടുംബത്തിലെ വഴക്കം. താമരശ്ശേരി കുര്യച്ചന്റെ മകൻ തോമസ് കുട്ടിയാണ്, അത് മറക്കണ്ട.

0: എന്താ ഇവിടെ വന്നിരിക്കുന്നത്?
1: ഒന്നുമില്ല,
0: ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഊണ് കഴിക്കുന്നില്ല, ഉറങ്ങണില്ല, പഴയ സന്തോഷമൊക്കെ പോയി.
1: വെറുതെ തോന്നുന്ന, ഞാനേ ആലോചിക്കായിരുന്നു.
0: എന്താ?
1: നമ്മുടെ മോടെ കാര്യം, അവക്ക് നമുക്കൊരു നല്ല പേരുണ്ടായോ?
0: പേര് നേരത്തെ കണ്ടുവച്ചിട്ടില്ലേ, വനിത.
1: അത് പോരാ, നമ്മൾ ഈ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോ ഏതാ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടെന്ന് വെക്കുക, ജാതി എന്താന്ന് അതിനകത്ത് എഴുതണം, സ്കൂളിൽ ചേർക്കുമ്പോഴും അപേക്ഷാ ഫോറത്തിനകത്ത് മതത്തിന് പ്രത്യേക കോളുണ്ട്, എന്ന് കണ്ട ജോലി, വിവാഹം എല്ലാത്തിനും ഇതൊരു പ്രശ്നമാവും.
0: മാറ്റം ഉണ്ടാക്കാൻ നമ്മളെങ്കിലും ശ്രമിക്കണ്ടേ?
1: അതെ അതെ, നമ്മളായിട്ട് എങ്ങനെയാന്നാ, നമ്മൾ ഒറ്റപ്പെട്ടു പോവും. ഇപ്പൊ തന്നെ അപ്പച്ചനും അമ്മച്ചേക്കും ഒന്ന് ഇണങ്ങി വന്നിട്ടേ ഉള്ളൂ.
0: ഇനി എന്ത് ചെയ്യണം?
1: നമുക്ക് മോളെ പള്ളിയിൽ കൊണ്ടുപോയി മാമോദിസം മുക്കിയാലോ?
0: വേണ്ട.
2: വീട്ടിലെ താളം തെറ്റിയത് ശ്രീനിവാസ ഭാഗവതർക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ അയാൾ അവിടം വിട്ടിറങ്ങി. അതിനു പുറമെ തോമസിന്റെ വീട്ടുകാർ ഇറങ്ങിയത് തോമസിന് സഹിക്കാനായില്ല. കുഞ്ഞിന്റെ മാമോദീസ ചടങ്ങ് നടത്താൻ തന്നെ അയാൾ തീരുമാനിച്ചു. സരസ്വതിയോട് വഴക്കുണ്ടാക്കി അയാൾ സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി. തോമസിന്റെ വീട്ടുകാരെല്ലാം അയാളെ പിന്തുണച്ചു. അങ്ങനെ ആദ്യമായി തോമസും സരസ്വതിയും പിരിഞ്ഞു. അതിൽ അവർ മാത്രം സങ്കടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തോമസിന്റെ തറവാട്ടിലേക്ക് ഈനാശു എത്തി. അയാൾക്ക് തോമസിനോടായി കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.

0: ഞാനേ നിന്റെ വീട്ടിൽ പോയിട്ടാ വരണത്. അന്ന് നീ എല്ലാവരും എതിർത്ത് അന്യജാതിപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോ എനിക്ക് നിന്നോട് ഇത്തിരി ബഹുമാനം തോന്നിയിരുന്നു. ബഹുമാനം മാത്രമല്ല കുറച്ച് അസൂയി. ഇപ്പൊ അതൊക്കെ പോയിട്ട്
1: ഞാൻ അതിന് അങ്ങനെ
0: ഒന്നും പറയണ്ട. എടാ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമുക്കൊരൊറ്റ അഭിപ്രായം ഉണ്ടാവാൻ പാടുള്ളൂ. ആടി കളിക്കരുത്.
2: ഈനാശു പോയപ്പോൾ കൂടെ ഭാര്യയെയും അമ്മയെയും കൊണ്ടുപോകാനും അയാൾ മറന്നില്ല. തോമസിനെ കാണാതെ സരസ്വതി വല്ലാതെ വേദനിച്ചു. അവളുടെ വീട്ടിലാണെങ്കിൽ കുട്ടിക്കായി ബ്രാഹ്മണ വിധിപ്രകാരമുള്ള ആചാരങ്ങൾ നടത്തുന്നതിനുള്ള ആലോചനകളിലായിരുന്നു. എല്ലാം കണ്ടും കേട്ടും സഹികെട്ട് ഒടുവിൽ സരസ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപ്പുക്കുട്ടനിൽ നിന്ന് ഈ വിവരം അറിഞ്ഞ തോമസ് ആശുപത്രിയിലെത്തിയപ്പോഴേക്കും സരസ്വതി അപകടനില തരണം ചെയ്തിരുന്നു. കുട്ടിയെ കയ്യിലെടുത്ത് പുറത്തു കൂടിയിരിക്കുന്ന എല്ലാ വീട്ടുകാരോടുമായി അയാൾ അവരുടെ നയം വ്യക്തമാക്കി.
1: സരസ്വ എന്റെ ഭാര്യയാന്നേ.
3: ആമാ
1: ഇത് എന്റെ ചോരയെ പറഞ്ഞ കുഞ്ഞാന്നേ.
3: അതെ.
1: ആ എന്നാല് ഞാനും സരസ്വും ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ജീവിതത്തിന്റെ ഒരു വലിയ പങ്ക് കഴിഞ്ഞു. വല്യപ്പച്ചനും വല്യമ്മച്ചിയും മാമിയൊക്കെയായി. ഞങ്ങളൊന്ന് തുടങ്ങിയിട്ട് അപ്പന്റെ അമ്മയുടെ സ്നേഹം അറിഞ്ഞ് വളരാൻ ഈ കുഞ്ഞിനെ നിങ്ങളൊന്ന് അനുവദിക്കണം. എല്ലാരൂടെ ചേർന്ന് എന്റെ സരസ്വിനെ ഗതിയാക്കിയില്ലേ, ഇനി അത് വേണ്ട.
4: മാപ്പിളെ, ചച്ചു ഞങ്ങളുടെ മോളാണ്. മോനെ തോമസ് കുട്ടി,
1: അമ്മച്ചി ആരെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ പറഞ്ഞതല്ല. വരികയോ കൂടുകയോ എന്ത് വേണമായിരിക്കും. ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവരെയും വേണം ഒരു പരിധിവരെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് ജീവിക്കാൻ പറ്റരുത്.
0: തോമസ് കുട്ടി, ഇപ്പൊ എനിക്ക് നിന്നോട് വീണ്ടും ബഹുമാനം തോന്നി തുടങ്ങി. പെങ്ങളെ, ഇന്നത്തെ വണ്ടിക്ക് തന്നെ പോവല്ലേ, അല്ലേ സ്വാമി? അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ എന്റെ ടെമ്പോ കയറിക്കോ, ഞാൻ കൊണ്ടാക്കി തരാം. റോസി, ഇവരൊന്ന് പിടിച്ചു കയറ്റി കലക്കിട്ടോ.
1: ഇനി ഇവിടെ നമ്മൾ മാത്രം. നമ്മളും നമ്മുടെ ഈ പുന്നാരമോളും മാത്രം. വനിതേ,
2: മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും മതത്തിനപ്പുറം മനസ്സിനാണ് സ്ഥാനം എന്ന സന്ദേശത്തോടുകൂടിയാണ് സസ്നേഹം അവസാനിക്കുന്നത്. വ്യത്യാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുൻപോട്ട് പോയാൽ മറ്റൊന്നും ഒരു തടസ്സമാകില്ല. സസ്നേഹം എന്ന ചിത്രം ഇനിയും കാണാത്തവർ തീർച്ചയായും കാണുക.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ 2-ാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്ര തലത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തിവരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജലമാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം പലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം പലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും പലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്. ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധ സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൌഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ്ജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യയുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൌതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ

0: മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാകുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
0: റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ പാട്ടുകൾ കൂടുതലും പ്രണയഗാനങ്ങളായിരുന്നു. കാമുകിക്ക് വേണ്ടി കാമുകൻ പാടിയിരുന്ന മനോഹരമായ ഗാനങ്ങൾ, ഇങ്ങനെയുള്ള പാട്ടുകളിൽ കാമുകിയെ മഴയായും പുഴയായും പ്രകൃതിയായും ഒക്കെയാണ് കവികൾ ഉപമിച്ചിരിക്കുന്നത്. നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി, അവളുടെ പ്രിയ സഖി എനിക്ക് നീയൊരു നവവധു. 1975-ൽ പുറത്തിറങ്ങിയ ബാബുമോൻ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് വയലാർ രാമവർമ്മയുടെയും ജി ദേവരാജൻ മാഷിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളാണ്. വയലാറിന്റെ മനോഹരമായ കവിതയും ദേവരാജൻ മാഷിന്റെ സുന്ദര സംഗീതവും ചേർന്നു വന്നപ്പോൾ മലയാളിക്ക് ഇക്കാലത്തും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഗാനങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ കൂട്ടുകെട്ടിൽ ഗായത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം കല്ലോലിനിയിലൂടെ.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. പുലയനാർ മണിയമ്മ, പൂമുല്ലക്കാവിലമ്മ, കലമാന്റെ മീഴിയുള്ള കളിത്തത്തമ്മ. 1976 പുറത്തിറങ്ങിയ പ്രസാദം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ചലച്ചിത്ര ഗാനാസ്വാദകർക്കിടയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഗാനം. സ്വാമി എന്ന് മലയാളികൾ ബഹുമാനത്തോടെ വിളിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. പി ഭാസ്കരനാണ് ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്.

കൗലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1966 പുറത്തിറങ്ങിയ ചിത്രമാണ് കള്ളിച്ചെല്ലമ്മ. ജി വിവേകാനന്ദൻ എഴുതിയ കള്ളിച്ചെല്ലമ്മ എന്ന നോവലിനെ ആധാരമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കെ രാഘവൻ മാസ്റ്ററാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഹിന്ദി തമിഴ് ഗാനങ്ങൾ കടമെടുക്കുന്ന സ്ഥിതി മാറ്റി മലയാള സിനിമാ സംഗീതം പ്രാദേശികമായ ശൈലിയിൽ ഒരുക്കിയാണ് രാഘവൻ മാസ്റ്റർ ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

ഒരു പാട്ടിന്റെ പകുതി ഭംഗിയും അതിന്റെ കവിതയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഓരോ വരിയും അതിലെ വാക്കുകളും അതിന്റെ അർത്ഥവുമൊക്കെ പാട്ടിന്റെ സൗന്ദര്യം കൂട്ടുന്നു. പാട്ടിന്റെ എല്ലാ വരികളും തുടങ്ങുന്നത് ഒരേ അക്ഷരത്തിൽ നിന്നാണെങ്കിലോ, അതായിരിക്കും ആ പാട്ടിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കൽപ്പാന്തകാലത്തോളം കാതരെ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കുന്നു. വിദ്യാധരൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ ഗാനഗന്ധർവൻ ആലപിച്ച ഈ ഗാനത്തിന്റെ എല്ലാ വരികളും ക എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്.

ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തട്ടിയുണർത്തുന്ന ഒരുപിടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്തയാഴ്ച. കല്ലോലിനി നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാല

0: ഇന്ത്യയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമാ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൻഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോട്ടുകൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാകും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. കലാപ്രബോധിനി.

എല്ലാവർക്കും നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അദ്വിത് സിബിയാണ്. ഞാൻ സെന്റ് ജോസഫ് സ്കൂൾ തൃക്കാക്കര പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. എൻ്റെ വീട് കങ്ങരപ്പടിയിലാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാൻ, അങ്ങനെ നാല് പേര് അടങ്ങിയൊരു കുടുംബമാണ്. ചെറുപ്പം തൊട്ടേ ഞാൻ 3 വയസ്സ് 4 വയസ്സ് ഒക്കെ തൊട്ട് മുകളിൽ തുടങ്ങുമെന്ന് അച്ഛനമ്മ പറയുമായിരുന്നു. എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് തൊട്ടാണ് പാട്ട് പാടി തുടങ്ങിയത്. എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറ്റിയത് എൻ്റെ വല്യച്ഛനാണ്. അതെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു മണ്ണുക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലായിരുന്നു. ഒരു നാടൻ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയത്. കലാഭമണിയുടെ അനിയൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ ആ ഒരു 4 വരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

പിന്നീട് ഞാൻ ഒരു 8th 9th പഠിക്കുമ്പോഴാണ് ഞാൻ മേരി മിസ്സിനെ പരിചയപ്പെടുന്നത്. മിസ് എനിക്ക് സോഷ്യൽ സയൻസ് എടുക്കുന്ന അധ്യാപികയായിരുന്നു. മിസ് അതിനോടൊപ്പം എന്നെ പാട്ടും പഠിപ്പിക്കും. എൻ്റെ സ്കൂളിലെ എന്നെ പഠിപ്പിക്കുന്ന മറ്റധ്യാപകരും എനിക്ക് എന്നെ പാട്ടിലൂടെ വളരെയധികം എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പളായ അരുൾജ്യോതി സിസ്റ്ററും എനിക്ക് വളരെ സപ്പോർട്ടാണ്. 10th 2 ഞാൻ എൻ്റെ ടീച്ചർ പഠിപ്പിച്ചു തന്ന ഒരു ലളിതഗാനമാണ് ഞാൻ പാടിയത്. അപ്പോൾ ആ ഒരു പാട്ട് ഞാനിപ്പോൾ ഓർക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 4 വരി പാടാം.

മൂന്നാം ക്ലാസ് തൊട്ട് ഞാൻ പാട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ മിസ്സിൻ്റെ കീഴിലാണ് ഞാൻ പാട്ട് പഠിക്കുന്നത്. അപ്പോൾ മിസ് തേവക്കലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ മിസ് പഠിപ്പിച്ച ഒരു ഗണപതി സ്തുതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

യും മജനമനേന്ദ്രനും മുനിവരു പണിയും പങ്കച്ച ചരണ ശരണം ചരണം പങ്കജ ചരണ.

എൻ്റെ വീട്ടുകാരും എനിക്ക് അതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടാണ്. സ്റ്റേജ് പരിപാടികളിലാണെങ്കിലും അല്ലാണ്ട് പാട്ട് പഠിപ്പിക്കാനാണെങ്കിലും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. 3ാം ക്ലാസ് തൊട്ട് ഞാൻ വേദികളിലൊക്കെ പാടാറുണ്ട്. നാട്ടിൻപുറത്ത് ഉത്സവങ്ങളിലാണെങ്കിലും ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എന്നെ പാടിക്കാറുണ്ട്. അതുപോലെ കലാകാരന്മാരുടെ ഒരു നന്മ എന്ന് പറഞ്ഞൊരു സംഘടനയിൽ ഞാൻ പാടിയിട്ടുണ്ട്. സ്റ്റേജ് പരിപാടികളിൽ ഞാൻ പാടിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

ജോൺസ് മാസ്റ്ററുടെ പാട്ടുകൾ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ജോൺസ് മാസ്റ്ററിന് ഒരു സല്ലാപം എന്ന മൂവിയിലൊരു പാട്ടുണ്ട്, കെ ജയേശുദാസ് സാറും ചിത്രാമ്മയും പാടിയ ഒരു മനോഹരമായ പാട്ട്, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം. പൊന്നിൽ കുളിച്ചു നിന്ന്

ഞാനൊരു 5th standard 6th standard ഒക്കെ പഠിക്കുമ്പോൾ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ അല്ലെങ്കിൽ പി ടി പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ മിസ്സുമാരെന്നെ പാട്ട് പഠിപ്പിക്കാൻ നിർബന്ധിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ ആ സമയത്ത് ഞാൻ നാടൻ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നാടൻ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം.

റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിൻ എന്ന പ്രോഗ്രാമിൽ എൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഗാനങ്ങൾ ആലപിക്കുവാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട ഗാനം പാടിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM പെയ്തൊഴിയാതെ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കാവ്യരാഗം എന്ന കവിതാ സമാഹാരത്തിലെ ഏറെ ഹൃദ്യമായ രണ്ട് കവിതകൾക്ക് കാതോർക്കാം. സംഗീതം പകർന്നത് സുരേഷ് രാമകൃഷ്ണ, കവിതകൾ ആലപിച്ചത് ജി വേണുഗോപാൽ. വി മധുസൂദനൻ നായർ എഴുതിയ വെറുതെയാണെന്റെ അസ്വാസ്ഥ്യം, കെ സച്ചിദാനന്ദൻ എഴുതിയ മീര പാടുന്നു, രചയിതാക്കളുടെ ആമുഖത്തോടൊപ്പം ഈ കവിതകൾ നമുക്ക് ആസ്വദിക്കാം.
1: ഗ്രാമജീവിതത്തിൽ നിന്ന് നഗരജീവിതത്തിലേക്ക് അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ മനുഷ്യജീവിതം. സങ്കല്പങ്ങളും അനുഭവങ്ങളും സ്വപ്നങ്ങളും അങ്ങനെ തന്നെ. നാഗരികതയുടെ മധ്യത്തിൽ എപ്പോഴും ഒരു പഴയ അനുഭവം, സ്നേഹത്തിൻ്റെ സന്ദേശം പോലെ, ഒരു കിളിയുടെ മധുരമായ മൊഴി പോലെ പിന്തുടരുന്നുണ്ട്. ഈ കവിതയിൽ അതാണ് ചിത്രീകരിക്കുന്നത്. നഗരം കൊടുക്കൽ വാങ്ങ

ലുകളുടെ വിലപേശലുകളുടെ കണക്കുകളുടെ സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ ഒരു മണ്ഡലമാണ്. അവിടെ സ്നേഹമെന്നത് ഓഹരി വയ്ക്കുന്ന മൈഥുന ശൈലിയാണ്. അതിൽ നിന്ന് മാറി ആത്മലയം പൂർണ്ണമായുള്ള സ്നേഹത്തിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക്, യന്ത്രമൈനകളുടെ പാട്ടിൽ നിന്ന് മാറി ആത്മാവിൻ്റെ മൈനകളുടെ ഒരുമിച്ചുള്ള പാട്ടിലേക്ക് ഒരു തിരിച്ചു പോക്ക്, അത് വരാതിരിക്കില്ല. എൻ്റെ മുറ്റത്തെ കണിക്കൊന്നയും പൂ തരാതിരിക്കില്ല. എൻ്റെ മാവിലും സ്വന്തം മാങ്കനി ഉണ്ടാകാതിരിക്കില്ല എന്ന ഒരു പ്രതീക്ഷ, ഒരു സ്വപ്നം. പുതിയ പൂക്കണികളുടെ കാലത്ത് പഴയ സ്നേഹത്തിൻ്റെ കണി വീണ്ടും ഉണ്ടാകും എന്ന ഒരു പ്രാർത്ഥന. അതാണ് വെറുതെയാണ് എൻ്റെ അസ്വാസ്ഥ്യം എന്ന കവിതയ്ക്ക് ആധാരം. തീർച്ചയായും അസ്വാസ്ഥ്യങ്ങൾ വെറുതെയായിരിക്കും.

ഭാരതത്തിൻ്റെ ഭക്തി സൂഫി കാവ്യ പാരമ്പര്യത്തെ അടിസ്ഥാനപരമായും ഒരു കീഴാള പാരമ്പര്യമായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർഷകരുടെയും കൈവേലക്കാരുടെയും സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒരു കലാപമായിരുന്നു അത്. എല്ലാത്തരം ഉച്ചനീചത്വങ്ങൾക്കുമെതിരായ കലാപം. ആണ്ടാളും അക്കമഹാദേവിയും മുതൽ ജാനാബായിയും മീരാബായിയും വരെയുള്ള ഭക്തകവയിത്രികൾ ഭിന്ന രീതികളിൽ പുരുഷമേധാവിത്വത്തെ ചെറുത്തവരാണ്. മീര പാടുന്നു എന്ന കവിതയിൽ ഭക്തമീരയുടെ വിമോചന വാഞ്ചയ്ക്കാണ് ഞാൻ ഊന്നൽ നൽകുന്നത്. രാജപത്നിയായിരുന്ന മീരയ്ക്ക് കൊട്ടാരത്തിൻ്റെ തടവറ ഭേദിച്ച് നശ്വരമായ ഭൗതിക പ്രതാപവും അധികാരവും സമ്പത്തും നിരാകരിച്ച് മോചനം നേടാനുള്ള നിമിത്തമായിരുന്നു കൃഷ്ണഭക്തി. ഇവിടെ കൃഷ്ണൻ വിമോചകനാണ്, മീര ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ചെറിയുന്ന മുക്ത സ്ത്രീയും. അവളുടെ സാഹചര്യത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്ത പ്രതീകങ്ങളിലൂടെയാണ് കവിതയുടെ വികാസം.